0: പൂർവി കല്യാണി രാഗത്തിൽ നിന്നുവിന എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രചാപ്പ് താളം, ശ്യാമശാസ്ത്രി കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, നിന്നുവിന. ഇൻ ദ രാഗ് പൂർവി കല്യാണി, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: ഇനി പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ച രഘുവംശസുധ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കഥന കുതൂഹലം, ആദിതാളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് പട്ടണം സുബ്രഹ്മണ്യ അയ്യർ, രഘുവംശസുധ. ഇൻ ദ രാഗ് കഥന കുതൂഹലം, സെറ്റ് ടു ആദിതാൾ.

0: പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ച രഘുവംശസുധ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കഥനകുതൂഹലം ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രഘുവംശസുധ ഇൻ ദ രാഗ് കഥനകുതൂഹലം സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ജ്ഞാനിന ധ്യാന എന്നാരംഭിക്കുന്ന പുരന്ദരദാസർ ദേവർനാമ കേൾക്കാം. രാഗം കാനഡ മിശ്രചാപ്പ് താളം.
1: Now listen to Devarnama of Purandaradasar, Nanina Dhyana. In the rag, Kanada, set to Mishra Chapu Thal.

0: ജ്ഞാനിന് ധ്യാന എന്നാരംഭിച്ച പുരന്ദരദാസർ ദേവർനാമയാണ് കേട്ടത്. രാഗം കാനഡ, മിശ്രജാപ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദേവർനാമ ഓഫ് പുരന്ദരദാസർ, ജ്ഞാനിന് ധ്യാന. ഇൻ ദി രാഗ് കാനഡ, സെറ്റ് ടു മിശ്രജാപ് താൾ.
0: ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സ്മരജനക എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ബിഹാക്, മിശ്രജാപ് താളം.
1: ലിസൺ ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സ്മരജനക, ഇൻ ദി രാഗ് ബിഹാക്, സെറ്റ് ടു മിശ്രജാപ് താൾ.

0: സ്മരജനക എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബിഹാക്, മിശ്രചാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ സ്മരജനക ഇൻ ദ രാഗ് ബിഹാക് സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: ഇനി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീ സുബ്രഹ്മണ്യായ നമസ്തേ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കാംബോജി, രൂപക താളം.
1: Listen to the composition of Muthuswami Deekshithar, Shri Subramanyam.

0: കാമ്പോജി രാഗത്തിൽ ശ്രീ സുബ്രഹ്മണ്യായ നമസ്തേ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ശ്രീ സുബ്രഹ്മണ്യായ നമസ്തേ. ഇൻ ദ രാഗ് കാമ്പോജി, സെറ്റ് ടു രൂപകതാൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് ബാലചന്ദർ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. ഇനി തെരുവിൽ വറാനോ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കമാസ്, രൂപകതാളം മുത്തുതാണ്ഡവർ, കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Veena recital by S. Balachandar. Listen to the composition of Muthu Thandavar, Teruvil Varano, in the Rag Kamas, set to Rubagatal.

0: മുത്തുതാണ്ടവർ രചിച്ച തെരുവിൽ വറാനോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കമാസ്, രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുതാണ്ടവർ തെരുവിൽ വറാനോ ഇൻ ദ രാഗ് കമാസ് സെറ്റ് ടു രൂപക താള.
0: ഇനി രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ രചിച്ച സാരസമുലദേ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കാപി, ആദിതാളം.
1: Now listen to the composition of Ramanathapuram Srinivasa Iyengar Sarasamulade in the rag Kapi set to Adithal.

0: കാവ്യരാഗത്തിൽ സാരസമുലദേ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം രാമനാഥപുരം, ശ്രീനിവാസ അയ്യങ്കർ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കർ, സാരസമുലദേ. ഇൻ ദ രാഗ് കാപി, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി രഘുപതി രാഘവ രാജാറാം എന്നാരംഭിക്കുന്ന ദേശഭക്തി ഗാനം കേൾക്കാം.
1: നെക്സ്റ്റ് ഈസ് ദ പേട്രിയോട്ടിക് സോങ് രഘുപതി രാഘവ.

0: രഘുപതി രാഘവ രാജാറാം എന്നാരംഭിച്ച ദേശഭക്തി ഗാനമാണ് കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു പേട്രിയോട്ടിക് സോങ് രഘുപതി രാഘവ രാജാറാം.
0: ഇനി ഹംസാനന്ദി രാഗത്തിൽ അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ കേൾക്കാം ആദിതാളം.
1: Now listen to തിരുപ്പുകൾ ഓഫ് അരുണഗിരിനാഥർ ഇൻ ദ രാഗ് ഹംസാനന്ദി സെറ്റ് ടു ആദിതാൾ.

0: ഹംസാനന്ദി രാഗത്തിൽ അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ ആണ് കേട്ടത് ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു തിരുപ്പുകൾ ഓഫ് അരുണഗിരിനാഥർ ഇൻ ദി രാഗ് ഹംസാനന്ദി സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി സൗരാഷ്ട്രം രാഗത്തിൽ മംഗളം കേൾക്കാം ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: S. Balachandar concludes his Vina recital with a composition of Saint Thyagaraja, Mangalam, in the rag Saurashtram, set to Adithal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച മംഗളമാണ് കേട്ടത്. രാഗം സൗരാഷ്ട്രം, ആദി താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, മംഗളം. എന്ത് രാഗ്? സൗരാഷ്ട്രം, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് എസ് ബാലചന്ദർ അവതരിപ്പിച്ച വീണക്കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Veena Recital by S. Balachandar. This program was brought to you by All India Radio, Thiruvananthapuram, for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ എൻ രവികിരൺ അവതരിപ്പിക്കുന്ന ചിത്രവീണ കച്ചേരി കേൾക്കാം. മൃദംഗം വെല്ലൂർ രാമഭദ്രൻ. ആദ്യം ഭാഗായനയ്യ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ചന്ദ്രജ്യോതി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Chitraveena recital by N. Ravikiran. He's accompanied on the mridangam by Vellore Ramabhadran. He begins his Chitraveena recital with a composition of Saint Thyagaraja

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ഭാഗായനയ്യ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ചന്ദ്രജ്യോതി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിൻ ത്യാഗരാജ, ഭാഗായനയ്യ ഇൻ ദ രാഗ് ചന്ദ്രജ്യോതി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി ശ്യാമശാസ്ത്രി രചിച്ച കാമാക്ഷി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം യദുകുല കാംബോജി, മിശ്രജാപ്പ് താളം.
1: Continuing his Chitra Vina recital, he will now present a composition of Shyamashastri, Kamakshi, in the rag Yedukula Kamboji, set to Mishra Chapatal.

0: ഏതുകുല കാംബോജി രാഗത്തിൽ ശ്യാമശാസ്ത്രി രചിച്ച കാമാക്ഷി എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രചാപ്പ് താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി കാമാക്ഷി ഇൻ ദ രാഗ് യദുകുല കാംബോജി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ രവികിരൺ അവതരിപ്പിക്കുന്ന ചിത്രവീണ കച്ചേരി. മൃദംഗം വെല്ലൂർ രാമഭദ്രൻ. ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സതതം താവക എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഖരഖരപ്രിയ ആദിതാളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Chitraveena recital by N. Ravikiran. He's accompanied on the mridangam by Vellore Ramabhadran. Next is a composition of Maharaja Swati Tirunal Sadadam Thavaga in the rag Kharahara Priya sets to Adithal.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സതതം താവക എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഖരഹരപ്രിയ, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, സതതം താവക ഇൻ ദ രാഗ് ഖരഹരപ്രിയ, സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി നാരായണത്തെ നമോ നമ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ബിഹാക്, ആദിതാളം അന്നമാചാര്യർ കൃതി.
1: എൻ രവികിരൺ കൺക്ലൂഡ്സ് ഹിസ് ചിത്രവേന റെസൈറ്റൽ വിത്ത് എ കമ്പോസിഷൻ ഓഫ് അന്നമാചാര്യർ, നാരായണതേ നമോ നമ ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു ആദിതാൾ.

0: നാരായണത്തെ നമോ നമ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബിഹാഖ്, ആദിതാളം അന്നമാചാര്യർ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് അന്നമാചാര്യർ. നാരായണതേ നമോ നമ എന്ന രാഗ് ബിഹാഖ്, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് എൻ രവികിരൺ അവതരിപ്പിച്ച ചിത്രവീണ കച്ചേരി, മൃദംഗം വെല്ലൂർ രാമഭദ്രൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ചിത്രവീണ റെസൈറ്റൽ ബൈ എൻ രവികിരൺ. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വാസ് വെല്ലൂർ രാമഭദ്രൻ ഓൺ ദ മൃദംഗം. This program was brought to you by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ബിന്ദു ബി പാടുന്നു. തിരുവിള ഉല്ലാസ് വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ മൃദംഗം, പി വി നാരായണൻ ഘടം. Now we brew a vocal recital by Bindu B. She is accompanied by Thiruvila Ullas on violin, Anilakada R. Jayakrishnan on mridangam and P. Narayanan on ghadam. Adhyam Gajanana Yudham ennarambhikkunna Deekshithar Kriti. Ragam Chakravagam Adithalam. Bindu B begins her recital with Gajanana Yudham, composed by Muthuswami Deekshithar, set to Adithalam. ഇന്ദരാഗ ചക്രവാഗ.

മോസകരാധ. രാഗം പൂർവി കല്യാണി. രൂപകതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ബൈ ത്യാഗരാജ ഇൻ ദ രാഗ പൂർവി കല്യാണി സെറ്റു രൂപകതാളം. ജ്ഞാനമൊസകരാധ.

അടുത്തത് ദേശ് രാഗത്തിൽ ഭജൻ, പുരന്ദരദാസർ കൃതി, ആദിതാളം. നെക്സ്റ്റ് ഈസ് എ ഭജൻ ഇൻ ദേശ് രാഗ കമ്പോസ്ഡ് ബൈ പുരന്ദരദാസർ സെറ്റു ആദിതാളം.

ബിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവിഴ ഉല്ലാസ് വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ മൃദംഗം, പി വി നായണൻ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിന്ദു ബി. ഷീ ഇസ് അക്കമ്പനീഡ് ബൈ തിരുവിഴ ഉല്ലാസ് ഓൺ വയലിൻ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ ഓൺ മൃദംഗം, ആൻഡ് പി വി നാരായണൻ ഓൺ ഘടം. അടുത്തത് നാട്ടക്കുറിഞ്ചിരാഗത്തിൽ മാമവ സദാ വരദേ, രൂപകതാളം സ്വാതി തിരുനാൾത്തി. ഷീ കണ്ടിന്യൂസ് ഹെർ റിസൈറ്റൽ വിത്ത് ദ കമ്പോസിഷൻ ഓഫ് സ്വാതി തിരുനാൾ സെറ്റു രൂപകതാളം ഇൻ രാഗ നാട്ടക്കുറിഞ്ചി. മാമവ സദാ വരദേ.

ഇനി സരസിജനാഭമുരാരെ എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി, രാഗം തോടി, മിശ്ര ചാപ്പത്താളം. നെക്സ്റ്റ് ഈസ് സരസിജനാഭമുരാരെ ഇൻ രാഗ തോടി, സെ മിശ്ര ചാപ്പത്താളം, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

അടുത്ത വൃന്ദാവന സാരംഗരാഗത്തിൽ തില്ലാന. ആദിതാളം ഡോക്ടർ ബാലമുരളീകൃഷ്ണ കൃതി. നെക്സ്റ്റ് ഈസ് തില്ലാന ഇൻ രാഗ വൃന്ദാവന സാരംഗ സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ ഡോക്ടർ ബാലമുരളീകൃഷ്ണ.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ബിന്ദു ബിയുടെ സംഗീത കച്ചേരി. തിരുവിഴ ഉല്ലാസ് വയലിൻ, അനിലക്കാട് ജയകൃഷ്ണൻ മൃദംഗം, പി വി നാരായണൻ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ കൺസേർട്ട് ബൈ ബിന്ദു ബി. ഷി വാസ് അക്കംപനീഡ് ബൈ തിരുവിഴ ഉല്ലാസ് ഓൺ വയൽ, അനിലക്കാട് ആർ ജയകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് പി വി നാരായണൻ ഓൺ ഘടം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.